9090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കണ്ട. എന്തായാലും മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കുട്ടുകൂടാൻ മോർണിംഗ് ദില്ലിൽ മറ്റാരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: തവണ ഈ കെട്ട് നടക്കും. അത് അച്ചട്ട
1: ദാസറേ തീരുമാനി തങ്ങളെ തീരുമാനം ഇതായിരിക്കും. ആ തീരുമാനത്തെ തടുക്കാൻ നമുക്ക് കഴിയില്ല ദാസറേ. ആ എന്ത് വന്നാലും സഖ്യ എന്നാ പിന്നെ ഞാനങ്ങോട്ട്.

0: சிங் சேடா.
1: My Radio 90 FM. 90 FM. கேட்டறிஞ்ச கூட்டுக்குடா.

0: വളരെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. നല്ല ക്ലൈമറ്റ്, നല്ല കുറേ പാട്ടുകൾ, വളരെ സന്തോഷം നിറഞ്ഞ സാഹചര്യങ്ങൾ, അങ്ങനെ ഒത്തിരി സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഇന്നിങ്ങനെ സംഭവിക്കട്ടെ, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ സ്വന്തം ആർഷി മിറിയും കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മുടേതായിട്ടുള്ള കുറച്ച് വർക്കിലോട്ടൊക്കെ എൻട്രി ചെയ്യാനായിട്ടുള്ള ടൈമായിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ കാര്യത്തിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിരാശ ഉണ്ടാവില്ല കേട്ടോ. മാത്രമല്ല, ആരെയും അധികം അങ്ങ് ഡിപ്പെൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലൈഫ് സ്മൂത്ത് ആയിട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ തിങ്കളാഴ്ച കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയും. തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് പറ്റാറുമല്ല. മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: സിനിമ ബൈ ആ സിൻഡ് വാട്ടർ എന്തൊക്കെ.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നീ വസരം തൊട്ടാൽ

ഹലോ, വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറേ കുട്ടി കുട്ടി കുട്ടി വിശേഷങ്ങളും കുറച്ച് മാജിക്കും കുറച്ച് ലോജിക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജെ അഞ്ജലിയാണ് കേട്ടോ. ഒരു കുഞ്ഞു കഥ പറയട്ടെ. ഒരിക്കല് ഒരു ഗുരുവിന്റെ കയ്യിൽ അതിവിശിഷ്ടമായിട്ടുള്ള ഒരു കപ്പ് ഉണ്ടായിരുന്നു. ഒരാളാൾക്ക് സമ്മാനം കൊടുത്തതായിരുന്നു കേട്ടോ അത്. അദ്ദേഹത്തിനാണെങ്കിൽ അത് വലിയ ഇഷ്ടമായിരുന്നു. ആ ഒരു കപ്പ് എടുക്കുമ്പോഴൊക്കെ അദ്ദേഹം പറയും, ഈ കപ്പ് പണ്ടേ ഉടഞ്ഞതാണ്. അങ്ങനെ പറയാനായിട്ടുള്ള കാരണമൊന്നും ശിഷ്യന്മാർക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം ആശ്രമത്തിൽ വന്നിട്ടുള്ള ഒരു അതിഥിയുടെ കൈ തട്ടിയിട്ട് ആ കപ്പ് താഴെ വീണ് പൊട്ടിച്ചിതറി. ഗുരു ദേഷ്യപ്പെടുന്നു കരുതിയിട്ട് എല്ലാവരും നിശബ്ദരായിട്ടോ. അദ്ദേഹമാണെങ്കിലോ ഭാവഭേദമൊന്നും ഇല്ലാണ്ട് ആ കഷ്ണങ്ങളൊക്കെ വാരിയെടുത്തു. അതിന്റെ ഇടയിലും ആ പഴയ പല്ലവി പറഞ്ഞു, ഈ കപ്പ് പണ്ടേ ഉടഞ്ഞതാണ്. ഗുരു അങ്ങനെ പറഞ്ഞതിന്റെ കാരണം എന്തായിരിക്കും? സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.fm. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

Once again, welcome back and very good morning, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. So, നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന ആ ഒരു കഥയുടെ സാര എന്താന്ന് മനസ്സിലായോ? നമ്മൾ നെഞ്ചോട് അത്രയും ഇഷ്ടത്തോടു കൂടിയിട്ട് ചേർത്തിരിക്കുന്നതൊക്കെയും ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് കൂടൊക്കെ കൂട്ടിയിട്ട് അതിനുള്ള ഭദ്രമായിട്ട് അടച്ചു കൂട്ടി വെച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു ദിവസം ആ ഒരു പക്ഷി പറന്നുപോകും. എല്ലാ ഇഷ്ടങ്ങൾക്കും ഒരു കാലാവധിയുണ്ട്. നമുക്ക് തന്നെ കൊച്ചിലെ ഇഷ്ടമുണ്ടായിരുന്ന പല സാധനങ്ങളും ഇപ്പൊ കണ്ണെടുത്ത കണ്ടുകൂടാ അല്ലേ? എന്നാല് കുഞ്ഞിലേയും നമുക്ക് ഇഷ്ടമില്ലാത്ത പലതും പലരും ഇപ്പൊ നമ്മുടെ അത്രയും ക്ലോസ് ആണ്, നമുക്ക് അത്രയും ഫേവറേറ്റ് ആണ്. കുട്ടിക്കാലത്തെ ഇഷ്ടങ്ങൾ വേറെയാണ്, ടീനേജ് ടൈമിലെ ഇഷ്ടങ്ങൾ വേറെയാണ്, യൗവനത്തിലെ ഇഷ്ടങ്ങൾ വേറെയാണ്, പ്രായമാവുമ്പോ വരുന്ന ഇഷ്ടങ്ങളോ അതും വേറെയാണ്. ഒരു സംഭവം നമുക്ക് ഒരു സമയത്തും ഒരുപോലെ സൂക്ഷിക്കാനായിട്ട് പറ്റില്ല. എല്ലാം ഏതെങ്കിലും ഒക്കെ ഒരു സമയത്ത് നഷ്ടപ്പെടും. ആ ഒരു ട്രൂത്ത് നമുക്ക് ബോധ്യമാണെന്നുണ്ടെങ്കിൽ ചില ഗുണങ്ങളൊക്കെ നമുക്ക് ലൈഫിലുണ്ട് കേട്ടോ. ഒന്നിനോടും ഒരു കാര്യത്തിനോടും നമുക്ക് അമിതമായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഒന്ന് നഷ്ടപ്പെടുമ്പോഴും നമ്മൾ സ്വയം നശിച്ചു പോവില്ല. നഷ്ടങ്ങളെ നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റും. പുതിയത് നിർമ്മിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തും. ഒരിക്കലും കൈവിട്ടു പോകരുതെന്നുള്ള ഒരു ചിന്ത ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും സ്ലേവറിയുടെ എഫക്റ്റ് ആണ് തരിക. അതിപ്പോ ഓരോ വ്യക്തികളുടെ അടുത്താണെങ്കിലും ഒരു തൊഴിലിന്റെ അടുത്താണെങ്കിലും വേറെ എന്ത് കാര്യത്തിനായാലും അങ്ങനെ തന്നെയാണ്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലി.

Once again, welcome back and very good morning, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലേ. വെള്ളിയാഴ്ച ദിവസത്തെ നമ്മുടെ എസ് എം എസ് ക്വിസിന്റെ പ്രത്യേകത എന്താ? പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമായിരിക്കും. അപ്പൊ ഇനി സമയം കളയുന്നില്ല. പാട്ടിന് പുറകിലുള്ള ആ ഒരു ബിജിയും ആ ഒരു മ്യൂസിക് ദാ വരെയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമാണ് പാട്ട് മനസ്സിലാവുള്ളൂ, അപ്പോഴാണ് നമുക്ക് ഉത്തരം അയക്കാനായിട്ടും പറ്റുള്ളൂ.

പാട്ട് ഏതാന്ന് മനസ്സിലായിട്ടുണ്ട്. വേഗം തന്നെ ഉത്തരം അയക്കുക. ഉത്തരം അയക്കാനായിട്ട് എന്ത് വേണം? നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉത്തരത്തിന്റെ കൂടെ പേരും സ്ഥലവും കൂടിയിട്ട് മെൻഷൻ ചെയ്തിട്ട് അങ്ങോട്ട് വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് നമ്പർ ഏതാ? ദാ പിടിച്ചോളുക, 9072879090. 9072879090. വേഗം ഉത്തരം അയക്കുക. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ പാട്ടുപെട്ടിയിലെ കുറച്ച് പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലി.

Hi, hello, once again, welcome back and very good morning, dear listeners. It's me, RJ Anjali. പ്രായമൊക്കെ ആവുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഹെയർ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് നരകൾ കണ്ടു തുടങ്ങുന്നുണ്ട് അല്ലേ? കുറെ പേര് ഈ ഒരു കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അകാല നരകളെ പ്രതിരോധിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള ഗവേഷണത്തിലാണ് നമ്മളെ എല്ലാവരും. മുടി ഇതുപോലെ നേരത്തെയൊക്കെ നരക്കുന്നതിന്റെ പിന്നില് നമ്മുടെ ജീനിന്റെ പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കണ്ടന്റ് ആകും കാരണം എന്നൊക്കെ ആയിരുന്നു പൊതുവായിട്ടുള്ള ഒരു ധാരണ. എന്നാല് പോഷകങ്ങളുടെ കുറവും അകാല നിറയും തമ്മിൽ വളരെ ഡീപ്പായിട്ടുള്ള റിലേഷൻ ഉണ്ട് എന്ന് വ്യക്തമാക്കിയേക്കാണ് പുതിയ പഠനം. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.fm. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

0: എലി പോലെ പതുങ്ങല്ലേ, എല്ലോളം കാന്താരി എരുതിയിൽ വറചട്ടി ചാണ്ടിച്ചന് സപ്പറ് ചോറായി.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണേ. ഈ 30s 40s ഒക്കെ ഉണ്ടാവുന്ന പ്രിമേച്ചർ ഗ്രേയിങ്ങിന്റെ കാരണം തേടിയുള്ള യാത്രയിലായിരുന്നു അല്ലേ നമ്മള്. ഇതിന്റെ പിന്നില് പോഷകങ്ങളുടെ കുറവാണെന്നാണ് പഠനങ്ങളിൽ പറയുന്നത്. ഇന്ത്യൻ ജേണൽ ഓഫ് പീഡിയാട്രിക് ഡെർമറ്റോളജി എന്നുള്ള ജേണലിലാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു പുതിയ പഠനം പുറത്തു വന്നിരിക്കുന്നത്. ചില വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിൽ കുറയുന്നതുകൊണ്ടാണ് അത്ര നേരം നേരത്തെ ഇങ്ങനെ എത്തുന്നത്. വൈറ്റമിൻ B12, വൈറ്റമിൻ ഡി, ബയോട്ടിൻ B7, പാന്റോത്തിനിക് ആസിഡ്, കോപ്പർ, സിങ്ക്, അയൺ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ സംഭവങ്ങളുടെ കുറവാണ് മെയിൻ ആയിട്ടുള്ള കാരണം അത്രേ. ഈ വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിൽ കുറയുന്നതോടെ രോമകൂപങ്ങളിൽ മെലാനിന്റെ ഉൽപാദനം കുറയുകയും അതുവഴി മുടി നരയ്ക്കുകയും ചെയ്യുന്നതാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. മുടിക്കൊരു നാച്ചുറൽ കളർ കൊടുക്കുന്നത് മെലാനിനാണ്. ശരീരം ആവശ്യത്തിന് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ നിറം കുറയാനും മുടിയിഴകള് വെള്ളയാവുകയും ചെയ്യുന്നത്. നരച്ച മുടി വീണ്ടും പഴയപടി ആക്കാനുള്ള വഴിയില്ലാന്നുണ്ടെങ്കിലും പോഷക സമ്പന്നമായിട്ടുള്ള കുറച്ച് ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാലും വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാലും വൈറ്റമിൻസിന്റെ ഒക്കെ ഒരു നില പരിശോധിച്ചിട്ട് അതിനെയൊക്കെ വൈറ്റമിൻ സപ്ലിമെന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അകാല നിറയെ പ്രതിരോധിക്കാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

പ്രിമച്ചുവർ ഗ്രേയിങ്ങിന്റെ കാരണം എന്നുള്ളത് ജീൻ ഇഷ്യൂസ് ആണെന്ന് പറയുന്നവർക്ക് ഇപ്പൊ കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടുണ്ടാവല്ലോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. ഈ രോമകൂപങ്ങളെ ആരോഗ്യകരമായിട്ട് സംരക്ഷിക്കുന്നതിൽ വൈറ്റമിൻ ഡിയുടെ പങ്ക് വലുതാണ് കേട്ടോ. സൂര്യപ്രകാശത്തിൽ കൂടി മത്സ്യം, റെഡ് മീറ്റ്, മുട്ടയുടെ മഞ്ഞ, കരൾ, അതിലൂടെയൊക്കെ വൈറ്റമിൻ ഡി നമുക്ക് കിട്ടും. വളരെ കുറഞ്ഞ അവസ്ഥയിൽ വൈറ്റമിൻ സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കേണ്ട വരുന്നു മാത്രം. മുടിയുടെ ഒരു ഹെൽത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ B7 അഥവാ ബയോട്ടിൻ. നട്സ് ആയാലും സീഡ്സ് ആയാലും ബീൻസ് ആയാലും ബ്രൊക്കോളി ആയാലും ചീര, മുട്ടയുടെ മഞ്ഞ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളിലൊക്കെ ബയോട്ടിൻ നല്ല പോലെ ഉണ്ട് കേട്ടോ. അകാല നിറയെ നമുക്ക് റെസിസ്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുള്ള വൈറ്റമിൻ എന്ന് പറയുന്നത് B5 ആണ്. അവക്കാഡോ ആയാലും മുട്ട ആയാലും കൂൺ, നട്സ്, ഫുൾ പൾസസ്, പാല്, ഇതിലൊക്കെ ഈ വൈറ്റമിൻ B5 അടങ്ങിയിട്ടുണ്ട്. സോ നമ്മൾ കഴിക്കുന്ന ഫുഡിലും നമ്മൾ എടുക്കുന്ന ന്യൂട്രിയൻസിലും കുറച്ച് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു അകാലം നിറയെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷനായിട്ടുള്ള മൈ റേഡിയോ 90 FM വേറെ ആരുമല്ല, നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

ഹെയർ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എപ്പോഴും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് അതൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ ഭാഗത്തു നിന്ന് കുറച്ച് കരുതലും ശ്രദ്ധയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിന്റെ ഹെൽത്തും നമുക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുപോവാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജി അഞ്ജലിയാണ്. നമ്മുടെ ഡയജഷൻ മെച്ചപ്പെടുത്തുക, അതനുസരിച്ചുള്ള ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും പാൽമോര് നെല്ലിക്ക ഇലക്കറികൾ ഏത്തയ്ക്ക അങ്ങനെ തുടങ്ങിയതൊക്കെ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. എള്ളിൻ്റെ യൂസ് കൂട്ടുക. പട്ടിണി കിടക്കലും അതുപോലെ ഡയറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക. ആവശ്യത്തിലധികം നന്നായി വെള്ളം കുടിക്കുക. വറുത്തതും പൊരിച്ചതൊക്കെ ഒഴിവാക്കുക. കട്ടൻ ചായയും കട്ടൻ കാപ്പി അങ്ങനെ തുടങ്ങിയതിൻ്റെയൊക്കെ ഓവർ യൂസേജ് ഒക്കെ കുറയ്ക്കുക. മുടിയുടെ ആരോഗ്യ പരിപാലനത്തിൽ വ്യായാമം എന്ന് പറയുന്നതും വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സ്ട്രെങ്ത്തിനനുസരിച്ചിട്ടുള്ള എക്സസൈസ് വേണം നമ്മൾ ശീലാക്കാനായിട്ട്. അതുപോലെ തന്നെ ശരിയായുള്ള ഉറക്കവും വളരെ അത്യാവശ്യമാണ്. ഹെയറിൻ്റെ ആരോഗ്യത്തിനും ശുചിത്വം കാത്തു സൂക്ഷിക്കുന്നതിലും കുറച്ചധികം കരുതലുകൾ ആവശ്യമാണ്. തല കഴുകിയ ഉടനെ തന്നെ ഇറുകിയ വിധത്തിൽ കെട്ടിവെക്കാണ്ടിരിക്കുക. എന്ന് വെച്ചിട്ട് തലമുടി ഉണക്കാനായിട്ട് മറ്റുപാധികളൊന്നും ആക്സെപ്റ്റ് ചെയ്യാണ്ടിരിക്കുക. അൺഹെൽത്തി ആയിട്ടുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ജെല്ലുകളും മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക തന്നെ വേണം. ഇത് മാത്രമല്ല, നമ്മുടെ ഹെയറിന്റെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ഇനിയും കുറച്ച് ടിപ്സും കൂടി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർ ജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് മുടിയുടെ ഒരു ഹെൽത്ത് കീപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. ഓയിൽ എന്ന് പറയുന്നത് മുടിയുടെ ആരോഗ്യത്തിന് മാത്രമല്ല കേട്ടോ, അകാല നേരം ഒഴിവാക്കാനാണെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആഴ്ചയിൽ ട്വൈസ് എങ്കിലും നല്ലപോലെ എണ്ണ തേച്ചിട്ട് എണ്ണ കുളിക്കുക. തലയിൽ താരനും ചൊറിച്ചിലൊക്കെ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുക. ഹെൽമെറ്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് ധരിക്കുന്നതിന് മുൻപായിട്ട് കോട്ടൺ തൊടി വെച്ചിട്ട് മുടി മൂടി വയ്ക്കുക. മുടിയുടെ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് മാനസിക ആരോഗ്യം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കിയിട്ട് ബ്രീതിങ് എക്സസൈസ്, യോഗ, ധ്യാനം അങ്ങനെ തുടങ്ങിയതൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓവറായിട്ട് മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തിയിട്ട് അതിന് ചികിത്സ നേടാനായിട്ടും ശ്രദ്ധിക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.FM കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

ജോൺ അന്നാദ്യം മുതൽ സ്കൂള് തുറക്കുന്നതിന്റെ കൂട്ടത്തില് ഒരാളും കൂടി ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ട് വന്നു ചേരുന്നുണ്ട് കേട്ടോ. നല്ല അസലും മഴ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജി അഞ്ജലിയാണ്. ഈ മഴയത്ത് നമുക്ക് ഒരേ ഒരു രക്ഷ എന്ന് പറയുന്നത് റെയിൻകോട്ടാണ്. പക്ഷെ പലപ്പോഴും അതിന്റെ വിലക്കുറവും അതുപോലെ തന്നെ ഭംഗി നോക്കിയിട്ട് വാങ്ങുമ്പോഴാണ് നമുക്ക് പണി പാലും വെള്ളത്തില് കിട്ടാറ്. ഈ റെയിൻകോട്ട്സ് ഒക്കെ വാങ്ങുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മൾ വാങ്ങാനായിട്ട്. ഒപ്പം തന്നെ അതിന്റെ സിബ് ആയാലും സ്റ്റിച്ചിങ് ആയാലും സ്ട്രോങ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യണം. ഹെൽമെറ്റിന്റെ മുകളിലൂടെ കവർ ചെയ്യാവുന്ന ഹൂഡി ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. രാത്രിക്ക് യാത്ര ചെയ്യുന്നവർക്ക് റിഫ്ലക്റ്റീവ് സ്ട്രിപ്പ് ഉള്ള മോഡലുകളാണ് ബെറ്റർ. കുട്ടികൾക്ക് വേണ്ടിയിട്ടായാലും നമ്മൾ റെയിൻകോട്ട്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഭാരം കുറവുള്ളതും നല്ല മെറ്റീരിയലൊക്കെ ഉള്ളത് വേണം ഓപ്റ്റ് ചെയ്യാൻ. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം റെയിൻകോട്ട്സ് പെർച്ചേസ് ചെയ്യുക. ഈ ഒരു മഴക്കാലം എന്നുള്ളത് മഴയൊന്നും കൊള്ളാണ്ട് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് കടന്നു പോകട്ടെ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

സ്കൂൾ റീഓപ്പണിങ്ങിന് രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നല്ല ടെൻഷൻ ഉണ്ടല്ലേ. ഇനി രാവിലെ എൻ്റെ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ലഞ്ച് ഉണ്ടാക്കണം, അതൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തു വിടണം. അങ്ങനെ വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണേ. കുറച്ച് നൈസ് പൊടി നല്ല പോലെ വെള്ളത്തിൽ സ്വല്പം ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതൊന്ന് കുറുക്കി കുറുക്കി എടുക്കുക. മാവൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത്, പാനിൽ നിന്ന് വിട്ടുപോകുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുത്തതിന് ശേഷം

സ്വല്പം ചെറിയുള്ളി അരിഞ്ഞതും സ്വല്പം ജീരകവും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഓരോ ഉരുളകളായിട്ട് എടുത്ത് പരത്തിയെടുത്തിട്ട് പാനിൽ സ്വല്പം വെളിച്ചെണ്ണയിൽ ഒന്ന് ചുട്ടെടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്കിത് പോവാം കേട്ടോ. മുട്ടക്കറി ആയിക്കോട്ടെ, സാമ്പാർ ആയിക്കോട്ടെ, ചട്നി ആയിക്കോട്ടെ, ഏതിന് വേണമെങ്കിൽ കഴിക്കാൻ പറ്റും. എളുപ്പമാണ് ഉണ്ടാക്കാനാണെങ്കിലും ടേസ്റ്റി ആണ് താനും. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM, കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

സമയത്രയെന്ന് വല്ല വിചാരമുണ്ടോ? ദാ ഷോ ഒക്കെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ. Once again, welcome back and very good afternoon, dear listeners. It's me, RJ Anjali, with your favorite show, Magic Logic. ഞാനിപ്പോ സമയത്തിന്റെ കാര്യം

പറയാനായിട്ടുള്ള കാരണം വേറൊന്നുമില്ല. നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ക്വസ്റ്റിന് ഇതുവരെ ആയിട്ടും ഉത്തരം അയക്കാത്ത കുറച്ച് പേര് കൂടിയുണ്ട്. അവർക്ക് കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ. അപ്പൊ ചോദ്യം എന്തായിരുന്നു? നമ്മളിവിടെ ഒരു പാട്ടിന്റെ മ്യൂസിക് പ്ലേ ചെയ്യും, പാട്ട് ഏതാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം അല്ലേ. മ്യൂസിക് ഇതാ വരുവാണ്.

മ്യൂസിക് കേട്ടു പാട്ട് ഏതാന്നുള്ളത് കറക്റ്റ് ആയിട്ട് ക്ലിക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ലേ, ഫോൺ എടുക്കുക, വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉത്തരവും നിങ്ങളുടെ പേരും സ്ഥലവും കൂടിയിട്ട് അയച്ചു തരാം. അയക്കേണ്ട നമ്പർ 9072879090, 9072879090. കറക്റ്റ് ആയിട്ട് ഉത്തരം അയക്കുന്നവരെ കാത്തിരിക്കുന്ന അടിപൊളി സമ്മാനങ്ങളാണെന്ന് അറിയാലോ. സോ വേഗം തന്നെ ഉത്തരം അയക്കുക, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷനായിട്ടുള്ള മൈ റേഡിയോ 90 FM നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് RJ അഞ്ജലി.

Once again, welcome back and very, very, very good afternoon, dear listeners. கேட்டு கொண்டிருக்கிறது மேஜிக் லோஜிக்கான கூட கேட்டறிஞ்சு கூட்டுக்குடி குறை குட்டி குட்டி குட்டி விசேஷங்களும் കുറച്ച് ലോജിക്കും കുറച്ച് മാജിക്കും ഒക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല നിങ്ങളുടെ എല്ലാം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജി അഞ്ജലി ആയിരുന്നു കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം ദ കറക്റ്റ് ഒരു മണി ആവാറായി. ദാറ്റ് മീൻസ് നമുക്ക് ഇന്നത്തെ ദിവസം വിട പറയാനുള്ള സമയമായിട്ടുണ്ട്. ഇനി നമ്മൾ കേട്ടുമുട്ടാൻ പോകുന്നത് പുതിയൊരു മാസത്തിലാണ്, പുതിയൊരു അധ്യയന വർഷത്തിലാണ്. ജൂൺ 1st അല്ലേ ഇന്ന് നമ്മൾ കേൾക്കുക. അന്ന് തന്നെയാണ് സ്കൂളിന്റെ റീഓപ്പണിങ്ങും. സോ കുട്ടികളൊക്കെ വെക്കേഷന്റെ ഒക്കെ മോഡ് കഴിഞ്ഞ് വീണ്ടും പഠിപ്പിന്റെ ഒരു മോഡിലേക്ക് മാറുകയാണ്. എല്ലാ വർഷവും സ്കൂള് റീഓപ്പൺ ചെയ്യുന്ന ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ അധികം ഓർമ്മകളുടെ ദിവസമാണ് അല്ലേ. നമ്മളൊക്കെ ആദ്യമായിട്ട് വിദ്യാലയത്തിന്റെ പടിച്ചവിട്ടി ആ ഒരു ദിനമൊക്കെ ഓർമ്മ വരും. എത്ര മാത്രം കരഞ്ഞിരിക്കുന്നു, അത്രയും കരഞ്ഞിട്ടുള്ള നമ്മളാണ് ഇന്ന് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടുമ്പോൾ അവർ കരയുമ്പോൾ അവരെ ചീത്ത പറയുന്നത് പഠിക്കുന്നതും. സ്കൂൾ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സമയങ്ങളാണ്, ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്ത സമയങ്ങളാണ് അല്ലേ. അപ്പൊ ആ ഒരു സ്കൂൾ ലൈഫിലെ കാര്യങ്ങളൊക്കെ അയവിറക്കിക്കൊണ്ട് ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാനും എനർജറ്റിക് ആയിട്ടിരിക്കാനും ലവബിൾ ആയിട്ടിരിക്കാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് വിട പറയുകയാണ്. ഇറ്റ്സ് മീ ആർ ജി അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hey, hello, good afternoon, my dear listeners. Welcome to My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂട ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർഷയും നിരാജ് ജാനകി ഇതെവിടെത്തിയിട്ടുണ്ട്? ഗൃതിയ സമയത്ത് തന്നെ. അഗെയിൻ ഒരു ഫ്രൈഡേ അല്ലേ? ഈ ഫ്രൈഡേ എന്ന് പറയുമ്പോൾ തന്നെ ഈ പ്രീത് ഇറങ്ങി വരുന്ന ദിവസം എന്നൊക്കെ പറയും പോലെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ദിവസമാണ് ഈ ഫ്രൈഡേ. കാരണം വീക്കെൻഡ്സ് ഒക്കെയാണ് വരുന്നത്, നമ്മളെല്ലാവരും റിലാക്സ് ചെയ്യുന്ന ഒരു സമയമാണ്. സോ അതുകൊണ്ടൊക്കെ തന്നെ ഒട്ടുമിക്കവർക്കും ഈ ഫ്രൈഡേ ദിവസം കുറച്ച് സ്പെഷ്യൽ ആയിരിക്കുള്ളൂ അല്ലേ? അതുപോലെ ഈ ഒരു വീക്കെൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഓട്ടോപാച്ചിലും പ്രിപ്പറേഷനുള്ള സമയമൊക്കെ ആയിരിക്കുള്ളൂ. കാരണം മെയ് മാസം കഴിയുകയാണ്, ജൂൺ തുടങ്ങുകയാണ്, സ്കൂള് തുറക്കുകയാണ്. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പുകളിലൊക്കെ ആയിരിക്കുള്ളൂ. എന്തെങ്കിലും കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓർക്കാനുള്ള സമയമൊക്കെ ആണല്ലേ. അപ്പൊ ഒരുപാട് കഥകൾ ഉണ്ട് എന്റെ ലിസണേഴ്സിനോട് ഇന്ന് എനിക്ക് പറയാനായിട്ട്. വീക്കെൻഡ്സ് വിശേഷങ്ങളും സ്കൂൾ തുറക്കണേന്റെ ആ ഒരു പരിപാടികളും അങ്ങനെ കഥകളൊക്കെ ആയിട്ട് ഒരുപാടുണ്ട്. അതൊക്കെ നമുക്ക് വഴിയേ പറയാം. എന്തായാലും നമ്മുടെ ഈ ഒരു യാത്രയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. പാടുകളിലേക്ക് കയറാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഇനിയിപ്പോ ചോദിക്കട്ടെ, വീണ്ടും ആ ഒരു ട്രാക്കിലേക്ക് കയറാണല്ലേ ഈ ഇന്ദുചൂടൻ വീണ്ടും തിരിച്ചു വന്നു എന്നൊക്കെ പറയും പോലെ ആദ്യത്തെ ദിവസം എല്ലാവർക്കും ഭയങ്കര ഉഷാറായിരിക്കുള്ളൂ. നല്ല മാർക്ക് വാങ്ങാനും ഫസ്റ്റ് ബെഞ്ചിൽ പോയിരിക്കാനും ആ ഒരു ആവേശത്തിലായിരിക്കുള്ളൂ പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഈ ഇന്ധനം തീർന്ന പോലെയാണ്, സ്റ്റെക്കായി സ്റ്റെക്കായി സ്റ്റെക്കായി ഇങ്ങനെ പോകും. ആ ഒരു ആദ്യത്തെ ഒരു ആവേശം ഫുൾ കീപ്പ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു കാര്യമാണ്. എനിക്കിതൊക്കെ പറയുമ്പോൾ നമ്മുടെ തണ്ണീർമത ദിനങ്ങളില് ജെയ്സന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് മനസ്സിൽ വന്നത്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാത്രം പോരാ, അതെല്ലാം നമ്മുടെ പേപ്പറിലും കാണണമല്ലേ, റിസൾട്ട് കാണണം. അപ്പൊ എന്തായാലും ആ ഒരു ആവേശം അതുപോലെ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ, നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ, പുതിയൊരു തുടക്കമായിരിക്കട്ടെ. എന്തായാലും നമ്മുടെ ഈ ഒരു എനർജി ലെവലെ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ബ്യൂട്ടിഫുൾ അടിപൊളി പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ, ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരാജ് ചാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർച്ചയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അങ്ങനത്തെ നമ്മുടെ പാട്ടിനായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്നത്തെ ചോദ്യം ഐഡന്റിഫൈ ദ സോങ് ഏതാണ് എന്ന് നമുക്ക് നോക്കാം അല്ലേ.

യെസ്, അപ്പൊ അത് ഏതാണ് എന്ന്, ഈ പാട്ട് ഏതാണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നോട് റിപ്പീറ്റ് ചെയ്യാം, 9072879909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയുള്ള അടിപൊളി പാട്ടുകളിലേക്ക് കേറാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരജ് ജാനകി ആണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മൾക്കൊക്കെ ഓരോരോ ഡ്രീംസ് കാണല്ലേ, അതാകണം ഇതാകണം, അങ്ങനെ ആഗ്രഹിച്ച് കിട്ടിയ ഒരു ജോലി, ആ ഒരു ജോലിക്ക് നമ്മൾ നമ്മുടെ 100% കൊടുക്കുമല്ലേ. ഇപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും കാര്യങ്ങളൊക്കെ ചെയ്യും എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. അങ്ങനെ ഞാൻ ഈ അടുത്തൊരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സിനിമയിലെ തുടക്കത്തിൽ തന്നെ ഒരു ഫോട്ടോ ജേർണലിസ്റ്റിനെയാണ് നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നത്. വാർത്തക്കായിട്ട് ജീവൻ പോലും പണയാൻ വെക്കുന്ന ഒരു ഡെയറിംഗ് ഫോട്ടോഗ്രാഫറാണ്. വലിയ പൊളിറ്റിക്കൽ റാലി കവർ ചെയ്യുന്നതിനിടെ പോലീസ് ഫയറിങ്ങും വയലൻസും എന്നിവയുടെ നടുക്ക് പോലും അവൻ ക്യാമറ കൊണ്ട് ട്രൂത്ത് ഒക്കെ ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു സീനൊക്കെ വളരെ പവർഫുൾ ആണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ ആണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഫീൽഡിനെ കുറിച്ച് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ പറയുന്നില്ല അതാണടാ എന്നൊക്കെ നമ്മൾ ഇവിടെ ഇരുന്ന് പറയാറുണ്ടല്ലേ. സോ അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ആ ഒരു മൂവിയെ കുറിച്ച് തന്നെയാകാ എന്ന്. ഏതാണെന്നല്ലേ പറയാം, അതിന് മുൻപ് ബ്യൂട്ടിഫുള്ള വടുകളിലേക്ക് കയറാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാ, ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ സിനിമാ വിശേഷങ്ങളിൽ പറയുന്ന ചിത്രം കെ വി ആനന്ദ് 2017 സംവിധാനം ചെയ്ത് റിലീസായ ഖോ എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു തമിഴ് രാഷ്ട്രീയ ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ 2011 പുറത്തിറങ്ങിയ വലിയ ഹിറ്റായി മാറിയ ഒരു ചിത്രമാണ്. അതുപോലെ തന്നെ വളരെ ശക്തമായ സ്ക്രീൻ പ്ലേയും ട്വിസ്റ്റുകളും ഉണ്ട് ഈ ഒരു സിനിമയിൽ. പിന്നെ ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നും. അതുപോലെ ഹാരിസ് ജയരാജ് ഒരുക്കിയ ഹിറ്റ് ഗാനങ്ങൾ, പിന്നെ ജീവയുടെ കരിയറിൽ തന്നെ മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണ് യൂറോ സിനിമ. സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ലവ് പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

എത്ര നാളായിട്ട് ഞാൻ പുള്ളിയുടെ പുറകെ നടക്കുന്നു. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്റെ ഈ കണ്ണിൽ മാറുക. അമ്പിളി, അത് നോക്കണ്ട, അതിനകത്തൊന്നുമില്ല, ഞാൻ അയച്ചതാ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. കോ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയാണ് അല്ലേ? അശ്വനന്ത ഫോട്ടോ ജേർണലിസ്റ്റ് രാഷ്ട്രീയ അഴിമതിയും ഗൂഢാലോചനകളും അന്വേഷിക്കുമ്പോൾ അപകടകരമായ സംഭവങ്ങളിൽ അവൻ കുടുങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ സത്യം പുറത്തു കൊണ്ടുവരാനുള്ളവന്റെ പോരാട്ടമാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. അവസാനം വലിയ ട്വിസ്റ്റുകളും ഈ ഒരു സിനിമയിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നെ നല്ല സൗഹൃദങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ സ്നേഹത്തെ കുറിച്ചും പ്രണയത്തെ കുറിച്ചും ഈ ഒരു സിനിമയിൽ പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ്. പക്ഷെ ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കുമ്പോ ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോ ഇവനായിരുന്നോ ഇതിനായിരുന്നോ എന്നുള്ള ഒരു സത്യങ്ങളൊക്കെ പുറത്തേക്ക് വരുമ്പോ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കുമ്പോ. ഏതായാലും നമ്മുടെ പാട്ടുവെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷവും കേട്ടുമുട്ടോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഒരെണ്ണം എല്ലാ പാട്ട് കേൾക്കാൻ കൊടുക്കാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷയും നീരാജ് ഷാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഒരു പുസ്തകം പുറമേ നിന്ന് കണ്ട് ജഡ്ജ് ചെയ്യരുത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. അതുപോലെ തന്നെ യൂറോ സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ നല്ലവൻ എന്ന് കരുതിയ ഒരാൾ പെട്ടെന്ന് ഇതിൽ വില്ലനായിട്ടൊക്കെ വരുമ്പോൾ നമ്മൾക്കൊരു ദേഷ്യരികുള്ള ഒരു നായകൻ്റെ അടുത്ത്, അതായത് ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത്, കാരണം അത് ഇത്രയും 100% കൊടുത്തോണ്ടാണല്ലേ നമ്മൾ ആ ഒരു സിനിമ കാണാനായിട്ടിരിക്കുമ്പോ ആ ഒരു വ്യക്തിയുടെ അടുത്ത് നമുക്കൊരു ദേഷ്യമൊക്കെ തോന്നുന്നുണ്ടാവുക. സോ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോ എല്ലാം ചേരും പണി ചേർന്നത് കൊണ്ട് തന്നെ കാണാനായിട്ട് നമ്മൾക്ക് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ചില ട്വിസ്റ്റൊക്കെ കാണുമ്പോ നമ്മളും തിങ്ക് ചെയ്യൂലേ ആ ഒരു സിനിമയോടൊപ്പം നമ്മളും മൂവ് ചെയ്യും. സോ നല്ല എലമെന്റ്സ് ആണ് ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ. നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കേണ്ട ഒരു മൂവി തന്നെയാണ്. എനിക്ക് ഈ ഒരു മൂവിയെ കുറിച്ച് പറയുമ്പോൾ ഒരു നോസ്റ്റ് തന്നെയാണ്. 2011 പോകുമ്പോ ആ ഒരു സമയത്ത് നമ്മൾ പിക്ക് ചെയ്യുന്ന കുറച്ച് മൂവീസ് ഉണ്ടല്ലോ, ആ ഒരു ലിസ്റ്റിലുള്ള ഒരു മൂവിയാണ്. സോ ഇത് കുറച്ച് സ്പെഷ്യൽ ആണ്, കാരണം ഒരു നൊസ്റ്റ് തന്നെയാണ്. ഏതായാലും നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ളായ പാട്ടുകൾക്ക് ശേഷം അടുത്ത മൂവി വിശേഷങ്ങളുമായി നമുക്ക് കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ലഞ്ച് ബ്രേക്കിൽ നിരാജ് ഷാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

സിനിമാ പ്രേമികൾക്ക് ഒരു കുട്ടി ടാസ്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാം. അതിന് മുൻപ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നതോ മരടിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. യെസ്, അപ്പൊ ടാസ്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ സ്കൂൾ തുറക്കാൻ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു, ഇപ്പൊ സ്കൂൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരുപാട് നല്ല നല്ല മൂവീസും നല്ല പാട്ടുകളൊക്കെ പ്ലേ ആകാറുണ്ടല്ലേ. അപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പോ മനസ്സിൽ ഒരുപാട് സിനിമകളൊക്കെ വന്നിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ, വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് ഷെയർ ചെയ്യൂട്ടോ. നോക്കട്ടെ ആരൊക്കെ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് അയക്കാനായിട്ട് പോകുന്നത് എന്ന്. ഇതൊക്കെ പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ ഈ ടൂറ് കൊണ്ടുപോകുന്നതും കലോത്സവവും അതുപോലെ തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ക്ലാസ്സിൽ ടോപ്പറായി വരുന്ന അങ്ങനെ ചില സിനിമകളൊക്കെയാണ് ഇനിയിപ്പോ പറയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അതൊക്കെ പറയാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്കെൻഡ് ലിസ്റ്റ് എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് ഷെയർ ചെയ്യട്ടോ. എന്തായാലും ആ ഒരു സമയം കൊണ്ട് കളർഫുൾ പാടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നിരജ് ജാനകിയാണ്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ആണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ സീരീസ് സജഷൻ ഉള്ള ഒരു സമയം ആയിട്ടുണ്ട്. ഒരു സയൻസ് ഫിക്ഷൻ, മിസ്റ്ററി, സൂപ്പർ നാച്ചുറൽ ത്രില്ലർ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സീരീസ് മിസ് ചെയ്യരുത്. ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2026 റിലീസായ ദ ബോറോസ് ആണ്. ഈ ഒരു സീരീസിനെ കുറിച്ച് പറയുമ്പോൾ ഇതിലും മെയിൻ ആയിട്ട് പറയുന്നത് വയോധികർ ഒരു സൂപ്പർ നാച്ചുറൽ ഭീഷണിയെ നേരിടുന്ന ഒരു ഇമോഷണൽ മിസ്റ്ററി ത്രില്ലർ സീരീസ് ആണ്. ഇതിൽ ഈ വയസ്സാകലും ജീവിതവും സമയം നഷ്ടപ്പെടുന്നതിനെ കുറിച്ചും വളരെ ഇമോഷണൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ സൂപ്പർ നാച്ചുറൽ മിസ്റ്ററി പോലുള്ള സ്ട്രേഞ്ചർ തിങ്സ് പോലുള്ള കാര്യങ്ങളെ കുറിച്ച് ആ ഒരു എലമെന്റ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ സൂപ്പർ ഹീറോസ് എന്ന് പറഞ്ഞ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഇത് ബോറോസ് ആണ്. ഏതായാലും നമുക്ക് കുറച്ച് ബ്യൂട്ടിഫുൾ ഉള്ള പാടുകൾക്ക് ശേഷം അടുത്ത സീരീസിലേക്ക് വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ഷാനക്കിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഇനി ട്രാക്ക് ഒന്ന് മാറ്റിപ്പിടിക്കാണ്. ത്രില്ലർ സീരീസിൽ നിന്ന് നേരെ റൊമാൻസ് കോമഡി നിറഞ്ഞൊരു സീരീസിലേക്കാണ്. ആ ഒരു സീരീസിനെ കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, ഭക്ഷണവും പ്രണയവും ജീവിതത്തിലെ വികാരങ്ങളും ചേർന്നൊരു ഹാർട്ട് വാർമിംഗ് കൊറിയൻ റൊമാൻറ്റിക് ഡ്രാമ സീരീസ് ആയ ടേസ്റ്റ് ഫുള്ളി എന്ന സീരീസിനെ കുറിച്ചാണ്. 2025 ഈ ഒരു സീരീസ് റിലീസ് ആയത്. സീരീസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് അല്ലെ, ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷൻ ആണ്. അതുപോലെ ഭക്ഷണം വെറും ടേസ്റ്റ് മാത്രമല്ല, ഇമോഷൻസും മെമ്മറീസ് ആണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് വ്യത്യസ്ത വ്യക്തികൾ എങ്ങനെ തമ്മിൽ മാറുകയും വളരുകയും ചെയ്യുന്നു എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടാണ് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സാധാരണ ജീവിതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു സീരീസ് കാണാനായിട്ടിരിക്കുമ്പോൾ. എസ്പെഷ്യലി ഫുഡ് മുഖ്യം പിക്കില എന്ന് പറയുന്നവർക്കൊക്കെ ഈ ഒരു സീരീസ് എന്തായാലും ഇഷ്ടപ്പെടും. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ടേസ്റ്റ് ഫുള്ളി യുവേഴ്സ് അവൈലബിൾ ഓൺ നെറ്റ്ഫ്ലിക്സ്. അതായത് നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. ഫ്ലോട്ടുകളിലേക്ക് കേറാം. നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദ് രാജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മുടെ ഇന്നത്തെ യസ്മസ് ചോദ്യം, ആ ഒരു പാട്ട് മിസ്സായവർക്കൊക്കെ വേണ്ടി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. അതുപോലെ കുറച്ചു പേരും കൂടി ഉണ്ടായിക്കാനായിട്ട് ഇനി ഒന്നും കൂടിയും കേൾക്കണമെന്നാണെങ്കിൽ നമുക്ക് ആ ഒരു പാട്ട് ഒന്നും കൂടിയും കേൾക്കാം അല്ലേ? ഏതാണ് എന്ന്?

യെസ്, അപ്പൊ അത് ഏതാണ് എന്ന്, ഈ പാട്ട് ഏതാണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നോട് റിപ്പീറ്റ് ചെയ്യാം, 9072879909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരം വായിക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി പാട്ടുകളിലേക്ക് കയറാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈറേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷി നിരജ് ജാനകി ആണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ഹലോ.
1: ആ എന്തിയാ?
0: ഞാനിവിടെ അലക്കിക്കൊണ്ടിരിക്ക.
1: ഞാനും ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക.
0: നാളേക്ക് പാക്കലാമാ?
1: പിന്നെന്താ, കാണാലോ.
0: നമ്മ കല്യാണം പണിക്കലാമാ?
1: പിന്നെന്താ,
0: എനിക്ക് അപ്പ അമ്മ ഇല്ല, ഒരു പാട്ടി മട്ടൻ തരക്ക്.
1: എനിക്ക് പിന്നെ എല്ലാരും ഉള്ളോണ്ട് സമാധാനമുണ്ട്.
2: ഇന്ന കല്യാണത്തിക്ക് എനിക്ക്
1: സമ്മതം.
2: എന്നെ വേലേ?
1: അതിങ്ങനെ മറ്റുള്ളവർക്ക് പണി കൊടുക്കണ വേല.
2: ഓ, അപ്പൊ പെരിയ വേല ഇല്ലയാ?
1: ആ പെരുസും ചെറുതൊക്കെ എടുക്കും. അതെ, മറ്റേ അനുഗ്രഹം ഉണ്ടല്ലോ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷയും ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സംസാരിച്ചിരുന്നത് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഡേ 4 മണിയാകാൻ റൈറ്റുണ്ട്. ദാറ്റ് മീൻസ് ഇന്നത്തേക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട ഒരു സമയമാക്കാറായി. അപ്പൊ പോകുന്നതിന് മുൻപ് എന്റെ ലിസണേഴ്സിനോട് പറയാനുള്ളത്, വീക്കെൻഡ്സ് ഒക്കെയാണ്, അത് കഴിഞ്ഞിട്ട് സ്കൂളൊക്കെ വീണ്ടും തുറക്കുകയാണല്ലേ. 2 മാസത്തെ വെക്കേഷൻ എന്ത് പെട്ടെന്നാ പോയത്. ഇനിയിപ്പോ ദേ മെയ് കഴിഞ്ഞ് ജൂൺ, പുതിയൊരു മാസം തുടങ്ങാണ്. ഷട്ടേന്ന് പറഞ്ഞ് കണ്ണടച്ച് തുറക്കുമ്പോത്തിനും ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസവും. അപ്പൊ ഓരോ ദിവസവും നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ട് തന്നെ ഉപയോഗിക്കുക. എന്തായാലും നമുക്ക് അടുത്ത ദിവസം കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ കൂൾ, സ്റ്റേ ട്യൂൺ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരാജ് ചോരകി സൈനിങ് ഓഫ്.

0: വന്ന് വന്ന് നമ്മുടെ നാട്ടിലെ കെട്ടുകിലക്കിന് വരെ പാടാൻ ബംഗാളികള്. ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിൽ പാടാൻ ഒരുത്തരുമില്ലടാ
1: ചേട്ടാ. ഞാൻ ഒരു
0: എന്റെ പൊന്നേ വേണ്ട ലല്ലുവേ.

0: ഹൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: Mars 2015 സുമ തെരിക്കുക.